0: നടന്നത്. രാജ്യത്തിലെ കൃഷി സച്ചിവങ്ങളാണ് പിന്നെ ജില്ലര ഉസ്തുവാരി സച്ചിവ പി എം നരേന്ദ്രസ്വാമി ഓജപാരി ചുട്ടിത്ത് തക്ക പറഞ്ഞത്. കൊടുക്കുന്ന എല്ലാ അഭിവൃദ്ധിക്ക് രാജ്യ സർക്കാർ ജൊത്തലുണ്ടെന്ന് ഇവ എണ്ണിച്ച് മടിക്കേരി ക്ഷേത്ര ശാസക ഡോക്ടർ മന്തർഗൌഡ കാര്യക്രമത്തിലെ കുറവുകാരിക്ക് വയസ്സ് തിഞ്ചത്ത് ജില്ലര എല്ലാ ഭാഗത്ത് സ്വാതന്ത്ര്യദിനത്തിന് അന്തോടെ കഴിച്ച വറതിയായത്. കർണാടകത്തിലെ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഔ ഇന്ന് ജില്ലയിൽ പ്രവാസത്തിന് ഏർപ്പാട് മാടേണ്ടിത്തെന്ന് മുഖ്യമന്ത്രി അയങ്കട ആപ്ത കാര്യദർശി അറിയിച്ചിട്ടിത്. മടിക്കേരി ആകാശവാണിയിൽ നിന്നാന്ത് 9 സ്വാതന്ത്ര്യദിന അന്തോടെ നടത്തിച്ച് മടിക്കേരി ആകാശവാണിയുടെ കാര്യക്രമ വിഭാഗത്തിലെ മുഖ്യ അധികാരി പി എം ജഗദീഷ് ഓജ പാരിച്ചിട്ടിത്ത് തക്ക പറഞ്ഞിത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 80 ആച്ചെങ്കിയോ ഞങ്ങളുടെ സാമാജിക ആർത്തിക പിന്ന ശിക്ഷണക്കോവില് സമാനത്തെ ഇല്ലത്തെ ഉണ്ട് ഇതന ഇല്ലത്തെ മാടുവക്ക് ഞങ്ങൾ കൈക്കൂട്ടി നിക്കണു തണ്ണിച്ച് 2047 വികസിത ഭാരതത്തെ ഗുരിന എത്തുവക്ക് എല്ലാവരും നയിക്കൊണ്ടു ഈ സന്ദർഭത്തിൽ ഇവ എണ്ണിച്ച് കൂടിയാടന കാര്യക്രമ നിർവാഹകങ്ങളാണ് എം ശകുന്തല അയങ്ക തക്ക പറഞ്ഞിത്ത് മടിക്കേരി ആകാശവാണി സമാജക്ക് നല്ലതാപ്പനത്ത ബോറെ ബോറെ കാര്യക്രമത്തിന് പരിചയമടിച്ച് ഇതിലെഞ്ച സാർവജനികങ്ങൾക്ക് പ്രയോജനത്തിന് പടന്നെണ്ണിത്ത് ഇവ ഈ സന്ദർഭത്തിൽ എണ്ണിച്ച് താന്ത്രിക വിഭാഗത്തിലെ കെ പി ശിവാനന്ദ പിഞ്ഞ സിബന്ധി വർഗ കൂടിയാടി തിഞ്ചത്ത് മടിക്കേരി കൊടവ സമാജത്തിലെ 2025-26 കാലത്തിലെ മാസഭേന ഇന്ന് പോലാക്ക 10:30 സമാജത്തിലെ കല്യാണ മണ്ഡപ സഭാപാടില് അധ്യക്ഷകളാണ് ശ്രീ മണ്ടുവണ്ട പി മുത്തപ്പ എങ്ങടെ കുറവുകാരികൾ നടത്തുക. കർണാടക കൊടവ സാഹിത്യ അക്കാദമിയുടെ ആദനിൽ 14 കൊടവ പുസ്തക പത്തായത്തിന് അരമേരി എസ് എം എസ് വിദ്യാസംസ്ഥയിൽ ഇതേ നാളങ്ക 14 പൊലാക്ക 12 നടത്തുവതുണ്ട്. കർണാടക കൊടവ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ ജനികണ്ഠ സി എ മഹേഷ് നാച്ചയ്യ എങ്ങടെ കുറവുകാരികൾ നടപ്പ ഈ കാര്യക്രമത്തിൽ അരമേരി കളിഞ്ചേരി മട്ടത്തിലെ ശ്രീ ശാന്തമല്ലികാർജ്ജുന സ്വാമീജിയുടെ ഉപസ്ഥിതിയിൽ കാര്യക്രമം നടപ്പ അല്ലിഞ്ച അക്കാഡമിയുടെ ആദനിൽ ആഞ്ച ചെന്ന സംസാരക്ക് ദുടി കൊടുപ്പാന്ന് അരിച്ചിട്ടിത്ത് ഇതേ ആദ്യമായിട്ട് കാളിമട വക്കത്തിഞ്ച കൊടവ ഒക്കടൊക്കട നടൽ സംബന്ധ അടക്കുവ പൈപ്പോട്ടിന് 12 പൊന്നംപേട്ട കൊടവ സമാജത്തെ ഏർപ്പാട് മാടിത്ത് ഇത് കൊടവട പവിത്ര ആന പദ്ധതി പുട്ടുപൊപ്പക്കാകാന്ന് ഇതിനെ ഉളുത്തുവനിട്ട് ഈ പൈപ്പോട്ടിനെ ഏർപ്പാട് മാടിത്ത് മിഞ്ഞ ബപ്പ 60 വക്കത്തണ്ടക്കാര പൈപ്പോട്ടിൽ കൂടിയാടുവക്ക് അവകാശായിപ്പ സെപ്റ്റംബർ 15 ഉള്ളൽ പൊന്നംപേട്ട കൊടവ സമാജ കച്ചേരിയിൽ പെത നൊന്താവണി മാടിയവളു ഏറെ വിവരക്ക് 9845-308-2 സമ്പർക്ക മാടിത്ത് കേട്ടറിഞ്ചവലു ജബ്ബൂമി ചാരിറ്റേബിൾ ആദനയിൽ സാഹിത്യ ഐത്തിച്ചണ രമേശ് ഉത്തപ്പളതിന സംശോധനാഗ്രന്ഥ കൊടവ വീരജനാംഗതര അന്തരാത്മ സമഗ്ര അധ്യയന ഭാഗ പുസ്തക കന്നഡ പിന്നെ ഇംഗ്ലീഷ് പാചല് ബപ്പത്തിങ്ക 14 മജ്ജന 2 പൊന്നംപേട്ട കൊടവ സമാജത്ത് ബുഡുകട ആപ്പ ജബ്ബൂമി ചാരിറ്റേബിൾ സഞ്ചാലക ചൊട്ടേക്മട രാജീവ് ബോപ്പയ്യ എങ്ങനെ കുറവ് കരിക്കൽ നടന്ന പൂർവ്വ തയ്യാറി സഭയിൽ ഈ തീരുമാനം മാടിത്ത് ഈ സന്ദർഭത്ത് തക്ക പറന്ത അവ കൊടവ മെരമീത ഏറെ സംശോധന നടക്കുന്നു നണിച്ച് ഇല്ലിക്ക് സുദ്ധി സമാചാര തീന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್ ಮುಳಿಯ ಸಿಲ್ವರ್ ಮ್ಯಾರಥಾನ್ 2026 90 ದಿನಗಳ ಮೆಗಾ ಸಿಲ್ವರ್ ಉತ್ಸವ ಜೂನ್ 15 ಸೆಪ್ಟೆಂಬರ್ 14 5,000 ರೂಪಾಯಿ ಮೇಲ್ಪಟ್ಟ ಖರೀದಿಗೆ ಅತ್ಯಾಕರ್ಷಕ ಬಹುಮಾನಗಳು ಹಳೆಯ ಬೆಳ್ಳಿಯ ಆಭರಣಗಳನ್ನು ಎಕ್ಸ್ಚೇಂಜ್ ಮಾಡುವ ಅವಕಾಶ ಎಲ್ಲಾ ಸಂದರ್ಭದಲ್ಲೂ ಸೈ ಎನಿಸುವ ಕಲೆಕ್ಷನ್ಸ್ ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್ ಮುಳಿಯ ಸಿಲ್ವೇರಿಯಾ ಮಡಿಕೇರಿ ಗೋಣಿಗುಪ್ಪಲು ಸೋಮವಾರಪೇಟೆ ಪುತ್ತೂರು ಬೆಳ್ತಂಗಡಿ ನೆಲ್ಯಾಡಿ ಬೆಂಗಳೂರು
3: ಮುಳಿಯಾದಲ್ಲಿ ಹಿಂದೆಂದು ಕಂಡು ಕೇಳರಿಯದ ಮಾನ್ಸೂನ್ ಸೇಲ್ ಗ್ರಾಹಕರ ಉತ್ತಮ ಪ್ರತಿಕ್ರಿಯೆಯಿಂದಾಗಿ ಇದೇ ಆಗಸ್ಟ್ 17 ಮುಂದುವರಿಸಲಾಗಿದೆ. ಚಿನ್ನಾಭರಣಗಳ ವಿಎ ಮೇಲೆ 100% ಆಫ್, ಆಯ್ದ ಚಿನ್ನಾಭರಣಗಳ ಮೇಲೆ ಮೇಕಿಂಗ್ ಚಾರ್ಜ್ ನಲ್ಲಿ 50% ನಿಂದ 100% ಆಫ್. ಚಿನ್ನ ಬೆಳ್ಳಿ ವಜ್ರಾಭರಣಗಳ ಅತಿ ಅಮೋಘ ಕಲೆಕ್ಷನ್ಸ್, ಅತ್ಯಧಿಕ ಸೇವಿಂಗ್ಸ್. ಬನ್ನಿ ಈ ಮುಂಗಾರು ಮಳೆಯ ಸಂಭ್ರಮವನ್ನು ಇಮ್ಮಡಿಗೊಳಿಸಿ ಮುಳಿಯಾದೊಂದಿಗೆ. ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
4: ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಾಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ಇರಿಟ್ಟಿ.
5: ಗೋಣಿಕೊಪ್ಪಲಿನಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿರುವ ಪಿ2 ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ನಲ್ಲಿ ರೆಫ್ರಿಜರೇಟರ್ ಹಾಗೂ ಎಲ್ಇಡಿ ಟಿವಿ